0: ഇസൈലയോട്.
1: സന്ധ്യാവൻ കാരണ ബംഗളാ എന്ന നമ്മള് കിട്ടറുപ്പത് വെറും
2: കളതാനെ.
1: സന്ധ്യാവൻ കളറുന്ന വെള്ള നമ്മള് കറുപ്പ് ഇരുന്നാലും പറവല്ല കറുപ്പ് വള്ളിയും ചെയ്തതാണേ പഴയ എംജിആർ പണമെല്ലാം പാത്തം.
3: സന്ധ്യ വെറും പണക്കാരി സാറിയാണ്, രണ്ടുപേരും കെട്ടിക്കിട്ടാ സാർ പണക്കാരാവാറ് സാറാല നമ്പ പ്രിയാളാവോ നമ്പാനാ എല്ലാരും ആന മാതിരി.